ചിലേ ആ വണ്ണ വിഴി മലരാതോ വായ് തരന്ന് പേസാതോ പള്ളി കൊള്ള വിടമാട്ടേ എന്നുയരേ എഴുന്നെ പാർ പാർ